wo di ashano encho woni pa bia wo be nyisanyo wo be wo kanu wo be wo bi watel wo be wo bi tie afi wo be nya djuma me sha won kom se wo be nya djuma ye.